കലിയുഗ പുരുഷനെ അച്ചപ്പ കലിയാട്ടണ്ട പൊന്നപ്പ നാഗേഷ് ഖാലൂർ അവര രചനെ ബെംഗളൂരു സഹോദരിയര സ്വരദല്ലി.

0: നിങ്ങൾക്ക് ഇന്ദിത്ര കൊടവശ്ശേരി കാര്യക്രമക്ക് സ്വാഗത.
1: നമസ്കാരം.
0: കൊടവത്തക്ക് എഴുത്തുകാരുടെ കൂട്ട ഈ കൂട്ടത്ര പെത ഇക്ക അക്കാക്ക് കേട്ടുണ്ട്. കൂട്ടത്ര അധ്യക്ഷനായിട്ട് ഈ കൂട്ട മൊഴിയാപ്പക്ക് കാരണം എന്താണല്ലോ?
1: 1999 സുമാർക്ക് കൊടവത്തക്കിൽ പുസ്തകം ഏത് ബന്ധിത്തില കൊറോണ്ട അപ്പയ്യ എഴുതുന്ന പുസ്തകം ഹരദാസ് അപ്പച്ച കവി നടിക്കേണ്ട ചിന്നപ്പ് ഐമാമുത്തണ്ണ ബി ഡി ഗണപതി ഇങ്ങ ഇച്ചക്കാൾ എഴുതുന്നത്തെ പുസ്തകപ്പെട്ടത്തിങ്ങ ഈ പുസ്തക രൂപത്തിൽ ഏത് ബന്ധിച്ചില്ല. പത്രികയും ചേത്ത് ബ്രഹ്മഗിരി വാരപത്രിക പിന്നെ ജമ്മനാങ്കടത്ത് ദണ്ട് കൊടവ വാരപത്രികയും ചേത്ത് ആ പത്രികയിൽ ഓതുവെങ്കിൽ സുമാരാൾ ഇഞ്ചത്തെയും കൂടെ എഴുതുവെങ്കിൽ പരത്ത് കമ്മിയും ചേത്ത് ആ എഴുതുവെങ്കിലെല്ലാം കൂടിത്ത് ഒരു 10 ജനം എഴുത്തുകാരാ അക്കത്ര. അതിനിടെ ധനു ധനുജയ ചെമ്പാണ്ട ശിവി ഭീമയ മുദ്യയുടെ കുശ പൊന്നപ്പ് ബൊട്ടോണ്ട മിട്ടു പൂണച്ച് അമ്മണിച്ചേണ്ട പ്രവീൺ ചെങ്കപ്പ് ബല്ലമീതരുടെ സുബ്രഹ്മണി ഐത്തിച്ചേണ്ട രമേശ് ഉത്തപ്പ് ബേപ്പടേണ്ട ആനന്ദ് കീർത്തിയേണ്ട സുജീത്ത് ബൊവ്യരേണ്ട പുട്ടപ്പെമ്മയ്യ ഈ 10 എഴുത്തുകാരങ്ക കൂടഞ്ചാ നങ്ക എന്നങ്ക് കൊടത്തക്കൃതേ ഒരു സാഹിത്യ കൂട്ട പൊട്ടിച്ചിടക്കാക ആ സാഹിത്യ കൂട്ട പൊട്ടിച്ചുടഞ്ഞ അതിൽ നങ്ക പുസ്തകം

0: மட்டத்தில் எங்கள் ஐக்கிய தயாராயிது.
1: ம்
0: அதனே ஐடி சென்டர் ரமேஷ் உத்தப்பண்ண எங்களை வச்சுக்க கொடத்தக்கழுத்து காடு கூட்டத்தில் புஸ்தக பலி படுத்தேன். எங்கள்கிட்ட சுமார் 45 புஸ்தக பலி கண்டித்தில் இருக்கிறேன். சுமார் ஆள் 8, 10, 12 புஸ்தகம் ஆனது எங்களும் உண்டு.
1: எழுத்துக்காட கூட்டத்தஞ்சு புனா எங்கடது புஸ்தக பிரகட்டப்படுத்தினதும் உண்டு.
0: அக்கோ
1: இஞ்சி மிஞ்சக்கும் இதனா மிஞ்சக்கடுத்த போப்பக்கு புஸ்தகத்தை எழுதும் எங்கட குறவந்தும் இல்லை.
0: எழுதும் எங்கட குறவும் இல்லை. ചനക്ക് ഓതും ഇങ്ങോട് കുറവ് കണ്ടുണ്ട് ഇക്ക. എന്നാ ഈ മൊബൈലിൽ ബയ്യ പോകുന്നത് കൊണ്ട് സുമാറാൾ പുസ്തക ഓതക്കണം ബയ്യക്ക് നിപ്പാ. അതുകൊള്ളത്തെ ഒത്താശം നാ പോന പോനക എല്ലാ കാര്യക്രമത്തിലും നാ അന്നേടേ പോപ്പാ കൂട്ടുക്ക് ഇഞ്ഞ നാ തുമ്പ പുസ്തകത്തിന ബളിപ്പെടുത്തുന്ന കാർബാർ മാടോ സ്കൂൾ കാലേജിൽ. എന്നാ മക്കൾക്ക് അതിൽ പൊരുട്ട് പോരാട്ടം. നാ ഇക്ക ഈ ബള്ളി നമ്മക്ക് 25 പുസ്തകം മാടക്കപ്പക്ക അതും ഒന്ന് മാടിച്ച് എന്താണക്ക ചുമ്മി മക്കളുടെ കയ്യിൽ അഴിച്ചുവിടും. சும்மி மக்களுக்கு ஒரு பைப்பொட்டின மாதிரி எழுத்துக்கோளும் பைப்பொட்டின மாதிரி வைப்போம். அங்கே அதில் பைப்பொட்டியில் எழுதுவா. எழுதி தானமே சுமார் நல்ல நல்ல எழுத்துன்னு எழுதுன்னு இங்கே இனாம் கொடுத்தது உண்டு. அதனை எல்லாம் நான் கூட்டிட்டு புஸ்தகமும் ஆடித்து சுப்பியோட சந்துக்கான ஒரு புஸ்தகம் ஆடித்தாங்க. அதில் பெரிய ஹைஸ்கூல் மக்கள எழுத்தே உள்ள எச்சு சாயில் எழுதித்தான் வச்சங்கி நேராய்த்து இங்கே அச்சு சரியா வயசில் அச்ச கேனமட மட்டத்தில் உண்டலாம் நங்கே சரியாப்பா. அச்சு சாயில் எழுதின புஸ்தகம் உண்டு.
1: புஸ்தகனா துடு கொடுத்து எடுத்து ஓதும் எங்களை உண்டா?
0: உண்டு உண்டு. சுமார் எல்லாரும் நாங்கள் இக்கா மனையாது 199 புஸ்தக வெளிப்படுத்த சந்தர்ப்பத்தில் வச்சுக்க நாங்கள் எல்லா புஸ்தகத்தினா கொண்ட வந்து திந்தில. அந்த 199 முற்ற புஸ்தகம் ஒரு 100 புஸ்தகத்தை மாத்திர கொண்ட வந்து திஞ்சு அது எல்லாம் அல்லையே காலையை போச்சு. அச்ச கடுப்பந்த இங்கே உண்டு.
1: இக்கா நீங்க அடிச்சுங்க இக்கா இன்ன ஒரு காரியக்கிரம மாடுவக்க ஒரு புஸ்தகம் பிடுக்கணே மாடுவக்கா நீங்களோட அல்லி ஏதெல்லாம் புஸ்தகம் உண்டு அது நல்ல அள்ளி
0: ஓகே மாறிக்கேக்கா அள்ளி வைப்பா. அந்த கூட்டுக்கு நாங்கள் இன்னும் எந்த மாடுவோம்ச்சங்க ഈ പൈപ്പൊട്ടിയിൽ ഗദ്ദങ്ങൾക്ക് ബന്ധു ആദ്യമായിട്ട് ബന്ധങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പുസ്തകത്തിനെ കൊടുപ്പം. കൊതിമത കൊടുപ്പത് പുസ്തകമേ അങ്ങ് ഇനം കൊടുപ്പത് പുസ്തകമേ എല്ലാം ആ പുസ്തകത്തിലെ കൂട്ടുക്ക് പൈപ്പൊട്ടിയിൽ ഗദ്ദങ്ങൾക്ക് മാന്യത കാകത്തിനോ കൊടുപ്പാ. ആച്ചെങ്കിയോ അങ്ങക്ക് പുസ്തകം എത്തുണ്ടു പ്രതി മന മനക്ക് എത്തുണ്ടു. നങ്ങ ഇഞ്ഞൊന്ന് എന്താണക്ക നങ്ങ ഞങ്ങളുടെ ഏത് പുസ്തകക്കും വലിയ ക്രയ ഇട്ടിത്തേല. ഞങ്ങളുടെ 50 രൂപത്തിലെ പുസ്തകത്തിന കന്നഡ പുസ്തകമോ ഇല്ലെങ്കിൽ ബോറെ ഭാഷയുടെ പുസ്തകക്കാരൻ 150-200 രൂപയ്ക്ക് മാറുവാ. അച്ഛൻ നങ്ക അച്ചക്കേ ക്രയ മാടും. എന്നാച്ചെങ്കിൽ ആ ക്രയ വല്ലതെന്ന് എടുപ്പങ്ക ബയ്യക്ക് നിപ്പക്കാക അപ്പച്ചക്ക് പുസ്തകം എടുക്കൊണ്ട് എല്ലാടെ മനെ മനയിലും കൊടവ സാഹിത്യ പുസ്തകം ഇക്കൊണ്ട്
1: അച്ഛനക്ക
0: നങ്ങക്ക് നങ്ക അതിനെ ബൊളിപ്പെടുത്തക്കുള്ള എന്ത ഖർച്ചായിത്തു അതച്ചക്ക് നങ്ങൾ കിടിച്ചങ്ക മതി. ഒരു 200 പുസ്തകം മാറിച്ചിന്താച്ചും കൂടെ നങ്ങൾക്ക് നങ്ങൾക്ക് ധാന്യ തന്ത പണക്കിഞ്ചി ബാക്കി അച്ചക്ക് പണം പോകണ്ട അതച്ചക്ക് കിട്ടുക അത് അല്ലെങ്കിൽ സമാപ്പ മതി എന്നാണെങ്കിൽ
1: അച്ഛങ്ങി പുസ്തകം പണത്തിന് പുനഃ പുസ്തകക്കെ ഇടുക.
0: ഓക്കെ ഓക്കെ. കർണാടക കൊടവ സാഹിത്യ അക്കാഡമി നാടക പൈപ്പൊട്ടി മാടോ അഞ്ചത്ത് ആ നാടക പൈപ്പൊട്ടി മാടുന്നത് 3 കാലവും കൊടത്ത കഴുത്തുകാട് കൂട്ടത്ര നാടകക്ക് ആദ്യമായി നാം കിട്ടിയ ഇത് ഒരു വലിയ ഇതാക്കലെ രാഷ്ട്രീയ കൊടവമേള മാടക്കപ്പൊക്കെ അതും കഴിഞ്ഞ് മിഞ്ഞ ദണ്ട് കാലം മാടുന്നത്തെ നാടക വൈപ്പൊട്ടിൽ കൂടെ കൊടത്ത കഴുത്തുകാട് കൂട്ടൊക്കെ ആദ്യത്തെ നമുക്ക് കിട്ടിയ
1: ഇക്ക നിങ്ങൾ ഈ നാടക ഇന്തെല്ലാം കാര്യക്രമം മാടുക ഇന്തെല്ലാം മാടുന്നുണ്ടായിക്കളും കൂട്ടത്തിഞ്ച
0: മാടിയുണ്ട് അച്ഛൻ ചെന്നം കമ്മി.
1: കാരണം എന്ത്?
0: കാരണം എന്താണെങ്കിൽ ഇക്ക് സുമാറ് ബോറെ ബോറെ കൂട്ട പുട്ടേണ്ടിത്ത് അങ്ങനെ അനന്ത കാർബാർക്ക് എഴിഞ്ചിത്തു സുമാറ് കൂട്ടക്ക് ചെന്നങ്ക് ഞങ്ങൾക്ക് ഇന്തെങ്കിലും മക്ക കിട്ടുന്നത് കമ്മിയായുണ്ട് മക്ക അതത് സ്കൂളിൽ അങ്ങട പഠിപ്പ് വിഷയവേ ജാസ്തിയായി പോകണക്കൊണ്ട് ഇന്തെങ്കിലും ചെന്നങ്ങ് പപ്പത് കമ്മി അച്ഛൻ കൂടെ മാടോ ഞങ്ങൾ തരബത്തി കൊടുപ്പാ നാട്ടക്കൊക്കെ സംബന്ധപ്പെട്ടത് ഇക്കോ ഇല്ലെങ്കിൽ കവന കഥ കാദംബരി അന്ത സാഹിത്യത്തിന് എഴുതുകൊള്ളുന്നവർ തരബത്തി ശിബിരത്തിന് മാടുക ജാനപദ കമ്മട്ടത്തിന് മാതിരി മാടുക ഇങ്ങനെ ബേറെ ബേറെ തരത്തിൽ തരബത്തി ശിബിരത്തിനും മാടിയുണ്ട് അങ്ങനെ ഈ കൂട്ടുക്ക് നങ്ങൾ ഇക്ക് വലിയൊരു കാർബാർ എന്താണക്ക ടി ഷെട്ടികേരിയിലുള്ള താവളകേരി മൂന്നുനാട് കുടവ സമാജത്തിലെ കൂട്ടാതനല് അതിൻ്റെ കൂടെ കൂടിയുണ്ട് കഴിഞ്ഞ 9 കാലത്തിഞ്ച ചങ്ക്രാന്തിക്ക് 10 ദിനത്തിന ചങ്ക്രാന്തി പത്തലോതി എണ്ണത്തൊരു കാർബാറിനെ മാടിയുണ്ട് ഇത് പ്രപഞ്ചക്കാളി പഠനത്തൊരു കാർബാർ അക്കോ ചങ്ക്രാന്തി കണക്ക 14-ാം താരീഖക്ക് തീർത്ത പപ്പ അക്ടോബർ 14-ാം 18-ാം താരീഖിഞ്ച പത്തലോതിക്കത്തിനേക്ക് 10 ദിവസവും ബൈറ്റാപ്പക്ക സാംസ്കൃതിക കാര്യക്രമം മാടാ അതുങ്ക് കൂടെ കൂടിയുണ്ട് കൊടത്ത കൊളുത്ത് കടക്കൂട്ട് സാക്കാര കൊടുത്താൻ മാടിയുണ്ട് 9 കാലാച്ച് ഈ ആണ്ടിക്ക് 10-ാം കാലത്തിൽ ചങ്ക്രാന്തി പത്തലോതി കാർബാർ ഇഞ്ഞു ബലങ്ങനെ മാടുണ്ടോന്നൊരു യോജന കൂടെ ഉണ്ട്
1: ആട് കൊടവത്തക്ക് എഴുത്തുകാരുടെ കൂട്ട ഇക്കാക്കണിക്ക് 199 പുസ്തകത്തിന ബളിപ്പെടുത്തിട്ട് ഇക്ക 200 പുസ്തകത്തിന ബളിപ്പെടുത്തുക നെട്ടില് പോയിട്ടുണ്ട് ഇത് ഇഞ്ഞോ 500 1000 ഇന്നനെ സാധന മിഞ്ഞക്ക് പോടുന്നത് ഭയന്നുണ്ട് ഇതിൻ്റെ അത്ര കാര്യക്രമത്തിനുള്ള ഇച്ച നേരം ഞങ്ങളുടെ ആകാശവാണിക്ക് ബന്ധത്ത് നിങ്ങൾ മാറ്റി മാറ്റി തന്നാങ്ക ധന്യവാദ നമസ്കാരം
0: ആകാശവാണിയിൽ ഞങ്ങളുടെ കൊടത്തക്കൊളുത്തുകാട് കൂട്ടത്തിൽ കാർബാർക്ക് സംബന്ധപ്പെട്ട